ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, സംശയമൊന്നുമില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന സ്വന്തം ജീവിതവും സ്വന്തം സന്തോഷവും സ്വന്തം ചിന്തകളുമൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത്തരം സന്തോഷങ്ങളുടെ അളവുകോലായി നാം സ്വീകരിക്കേണ്ടത് നാം നേടുന്നതും സ്വന്തമാക്കുന്നതും നമുക്കെന്തൊക്കെയോ ലഭിക്കുന്നു എന്ന് തോന്നുന്നതും മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ കൂടിയാണ്. നാം പലപ്പോഴും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഒക്കെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത്തരം സേവനങ്ങളൊന്നും ഔദാര്യമായി നാം ചെയ്യുന്നതാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അഹങ്കാരവും ഗർവവും അതോടൊപ്പം തന്നെ വലിയ ബാധ്യതയായുമൊക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ്, നമ്മുടെ സേവനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന സ്ഥലത്തിനുള്ള വാടകയായി കരുതിയാൽ മതി. നാം ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം ആസ്വദിക്കുന്നില്ലേ? മണ്ണ്, ജലം, ജൈവസമ്പത്ത്, നമുക്ക് മുമ്പേ ആരൊക്കെയോ നട്ടുവളർത്തിയ മരങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുന്നതാണ്. വായുവും വെള്ളവും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊന്നും നാം വാടക കൊടുക്കാറില്ലല്ലോ. അതിനുള്ള വാടക ഇല്ലാത്തവൻ്റെ പ്രയാസങ്ങൾക്കായി നൽകുന്നു എന്ന് കരുതിയാൽ അത് ഔദാര്യത്തിനേക്കാൾ ഉപരി നൽകേണ്ടതൊരു ബാധ്യതയായി തോന്നും. അവിടെ നമുക്ക് ഗർവുണ്ടാവില്ല, ചെയ്ത് നാം തളരുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ വാടകയായി കരുതി വേണം മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സേവിക്കാൻ. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തിരിച്ചറിവുണ്ടാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T. സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA-യും 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA-യും 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3ാം അലോട്ട്മെന്റ് 28-ന് പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6-ന് ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൌദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൌണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെയുകൂടിയാണ് സ്പെയിൻ റൌണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൌദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനിന് വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സബാലിന്റെ വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4ാം ഗോൾ സൌദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും വീറോടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൌദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങും വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമ്മുടെ സജീവനും ഷൈനിയും ഇവിടെ വന്നായിരുന്നു ചേട്ടാ.
1: അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ.
0: അവർ രണ്ടുപേരും തിരക്കിയിട്ടാ പോയത്.
1: അയ്യോ, അവരെന്നെ തിരക്കിയില്ലെങ്കിൽ എനിക്ക് പരാതിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ.
0: ഒളിച്ചോടി കല്യാണം കഴിക്കാൻ നിങ്ങൾ പറഞ്ഞു.
1: ഏയ്, അമ്മാര് വർത്താനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അധ്വാനിക്കാൻ മനസ്സും തന്റെ ഉള്ളവരാവർ. അവർ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു വന്നാൽ
0: നശിച്ച് വെണ്ണീറടിക്കുവെന്ന് ഈ കടയെ വന്നിരുന്നോണ്ട് ആരെല്ലാം പറഞ്ഞതാ.
1: ഓ, നാട്ടുകാരുടെ വാ മുടി കെട്ടാൻ പറ്റത്തില്ലല്ലോ.
0: ചേട്ടാ, അവരെന്തോ ബിസിനസ്സാ തുടങ്ങിയത്?
1: വൻ ബിസിനസ് ഒന്നുമല്ല. അവര് ഭാര്യയും ഭർത്താവും ചേർന്ന് പൊതിച്ചോറുണ്ടാക്കും. അവർ താമസിക്കുന്ന പരിസരത്തുള്ള ഓഫീസുകളിലും കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന തൊഴിലാളികളൊക്കെ കൊണ്ടുകൊടുക്കും.
0: അത് കൊള്ളാമല്ലോ.
1: മാത്രമല്ല, ഈ രുചികരമായ ഭക്ഷണമാണെന്ന് അറിഞ്ഞപ്പോഴേ ഓഫീസിലെ ജീവനക്കാരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും ഭക്ഷണം ഒരുക്കാൻ ഇവരെയാ വിളിക്കുന്നത്.
0: തൊഴിലാളികൾ ഇല്ലാതെ ചെയ്യുന്ന വർക്കല്ലയോ, നല്ല ലാഭം കിട്ടും.
1: അത് മാത്രമല്ല, ഈ ഞായറാഴ്ച ദിവസം ഇലക്ട്രിക് വർക്കിന്റെയും പ്ലംബിംഗ് വർക്കിന്റെയും ഒക്കെ മെയിന്റനൻസ് വരുമ്പോ അതിന് പോവുകയും ചെയ്യും സജീവൻ.
0: അപ്പൊ അവര് ജീവിക്കാൻ പഠിച്ചവരാ. ആര് പറഞ്ഞു കൊടുത്തതാ ഈ ബുദ്ധിയൊക്കെ?
1: ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. നിലനിൽപ്പ് ആവശ്യമായി വരുമ്പോൾ ഓരോ അവസരങ്ങളും ഉണ്ടാകും. അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ വിജയവും വരും.
2: അമ്മാവോ, മാവിയേ,
0: എന്താടാ ദിവാരാ, നീ ഞങ്ങളെ കാണാതിരുന്ന് കണ്ടേതോ?
3: ചുമ്മാറങ്ങ് വിളിച്ചതാ. നാളെ ഈ സമയത്ത് നിങ്ങൾ കാണുമെന്ന് എന്താ ഉറപ്പ്?
0: ശരിയാടാ, നീ ഇവിടുന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുമെന്ന് എന്താ ഉറപ്പ്?
1: എടാ ദിവാരാ, ചായക്ക് വന്നതാണെങ്കിൽ സ്വല്പം താമസമുണ്ട്.
2: പതുക്കെ തന്നാ മതി, ഞാൻ വന്നതേ നിങ്ങളെ രണ്ടിനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയാ.
0: എന്ന് തുടങ്ങിയടാ ഈ ഉപദേശിപ്പണി?
2: നിങ്ങളെ മുല്ലമൂട്ടിലെ രവിക്ക് പറ്റിയതൊക്കെ അറിഞ്ഞോ?
1: എന്താടാ രവിക്ക് അസുഖം വല്ലതും ആയോ?
2: ഒരസുഖവും വന്നില്ല. നമ്മുടെ താഴശ്ശേരിയിലെ രാജീവന്റെ വീടിന്റെ മുൻഭാഗം ഇളക്കി കളഞ്ഞേ, അവിടെ ഭിത്തി കെട്ടി.
0: പഴയ മുൻഭിത്തി ഇടിച്ചു കളഞ്ഞപ്പോ പിൻഭാഗം ഇടിഞ്ഞ് താഴെ വീണ് കാണും.
2: ഏയ്, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഭിത്തി കെട്ടിയ ശേഷം അവന്റെ വാടക സാധനങ്ങളെല്ലാം വെക്കാൻ പ്രത്യേക ഒരു മുറി പണിഞ്ഞു.
1: ഓ, വാസ്തു നോട്ടക്കാര് വന്ന് പറഞ്ഞു കാണും ആ ഭാഗത്ത് കെട്ടരുതെന്ന്.
2: അമ്മാവ പണി നടന്നോണ്ടിരുന്നപ്പോ മുല്ലമൂട്ടിലെ രവി അവിടെ ചെന്ന്.
0: കൂട്ടുകാരന്റെ പണിക്ക് നിർദ്ദേശം കൊടുക്കാൻ ചെന്നതായിരിക്കും.
2: അവൻ ചെന്ന് പറഞ്ഞ് പുതിയ മുറിയിലോട്ട് ആക്രി സാധനങ്ങൾ പെറുക്കി വെക്കരുതെന്ന്. നിങ്ങളിപ്പൊ ചിരിച്ചത് പോലെ പണി ചെയ്തോണ്ടിരുന്ന തൊഴിലാളികളും ചിരിച്ച്. അതോടെ മറ്റവൻ കയറി രവിയോട് അങ്ങ് ചൂടായി.
1: അല്ലേ, തമാശക്ക് പറഞ്ഞതല്ലയോ?
2: സംഭവമൊക്കെ തമാശക്ക് പറഞ്ഞതാ, പക്ഷെ പരസ്പരം പിടിവലിയായി. അവസാനം തൊഴിലാളികൾ പിടിച്ചു മാറ്റി രവിയെ പറഞ്ഞു വിട്ടു.
1: പെട്ടെന്ന് ഈ രാജീവൻ കയറി അങ്ങ് ചൂടായ എന്തിനാ?
2: പണ്ടങ്ങാണ്ട് രവിയുടെ വീട്ടിൽ ഏതാണ്ട് പണി നടന്നപ്പോഴേ രാജീവന്റെ കടയിൽ നിന്ന് മിഷ്യൻ വാടകയ്ക്ക് എടുത്തോണ്ട് പോയായിരുന്നു. കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് അത് കേടായി പോയി. പിന്നെ അത് വേറെ ഒരു കടയിൽ പോയാ എടുത്തത്.
0: അയ്യോ, അത് പണ്ടല്ലായിരുന്നോ?
2: പണ്ടാ, പക്ഷേ രാജീവന്റെ കടയിലിരിക്കുന്ന ഉപകരണങ്ങളെല്ലാവേ മോശമാണെന്നും പറഞ്ഞ് രാജീവനെ രവി കളിയാക്കി.
1: അന്നേരം രവി ഉടായില്ലയോ?
2: അന്നേരം ഒന്നും മിണ്ടിയില്ല, ചിരിച്ചോണ്ടിരുന്നു.
0: പക്ഷേ അത് മനസ്സിൽ വെച്ചിരുന്നേത്, ഇപ്പൊ ഒരവസരം വന്നപ്പോ കേറി അങ്ങ് ചൂടായി.
2: അതാ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്, തമാശ പറയുന്നത് സൂക്ഷിച്ചു വേണമെന്ന്.
1: അത് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് പണ്ടേ അറിയാം. മാനസിക വളർച്ചയില്ലാത്തവരുടെ തമാശ പറഞ്ഞാൽ അപകടവാ.
0: അങ്ങനെയുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഊഹിക്കാനൊക്കത്തില്ല. വാക്കുകൾ കൂരമ്പുകളാകും, അഗ്നി പോലെ അളിക്കത്തും.

0: ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12th ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് സിബിഎസ്ഇയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി. 10-ാം മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരവും 2 ഗോളുകളുടെ സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യപകുതി പിന്നിടുമ്പോൾ ന്യൂസിലന്റ് 1 ഗോളിന് മുന്നിലാണ്. ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450927.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
2: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോൾ ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമ്മുടെ സജീവനും ഷൈനിയും ഇവിടെ വന്നായിരുന്നു കേട്ടാ.
1: അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ.
0: അവർ രണ്ടുപേരും തിരക്കിയിട്ടാ പോയത്.
1: അയ്യോ, അവരെന്നെ തിരക്കിയില്ലെങ്കിൽ എനിക്ക് പരാതിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ.
0: ഒളിച്ചോടി കല്യാണം കഴിക്കാൻ നിങ്ങൾ പറഞ്ഞു.
1: ഏയ്, അമ്മാര് വർത്താനങ്ങളൊന്നും ഞാൻ പറയരുത്. പിന്നെ അധ്വാനിക്കാൻ മനസ്സും തന്റെ ഇടം ഉള്ളവരാവർ. അവർ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു വന്നാൽ
0: നശിച്ച് വെണ്ണീറടിക്ക് വന്ന് ഈ കടയെ വന്നിരുന്നോണ്ട് ആരെല്ലാം പറഞ്ഞതാ?
1: ഓ, നാട്ടുകാരുടെ വാ കൂടി കെട്ടാൻ പറ്റത്തില്ലല്ലോ.
0: ചേട്ടാ, അവരെന്തോ ബിസിനസ്സാ തുടങ്ങിയത്?
1: വൻ ബിസിനസ് ഒന്നുമല്ല. അവര് ഭാര്യയും ഭർത്താവും ചേർന്ന് പൊടിച്ചോറുണ്ടാക്കും. അവർ താമസിക്കുന്ന പരിസരത്തുള്ള ഓഫീസുകളിലും കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന തൊഴിലാളികളൊക്കെ കൊണ്ടു കൊടുക്കും.
0: അത് കൊള്ളാമല്ലോ.
1: മാത്രമല്ല, ഈ രുചികരമായ ഭക്ഷണമാണെന്ന് അറിഞ്ഞപ്പോഴേ ഓഫീസിലെ ജീവനക്കാരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും ഭക്ഷണം ഒരുക്കാൻ ഇവരെയാണ് വിളിക്കുന്നത്.
0: തൊഴിലാളികൾ ഇല്ലാതെ ചെയ്യുന്ന വർക്കല്ലയോ, നല്ല ലാഭം കിട്ടും.
1: അത് മാത്രമല്ല, ഈ ഞായറാഴ്ച ദിവസം ഇലക്ട്രിക് വർക്കിന്റെയും പ്ലംബിംഗ് വർക്കിന്റെയും ഒക്കെ മെയിന്റനൻസ് വരുമ്പോ അതിന് പോവുകയും ചെയ്യുന്ന സജീവൻ.
0: അപ്പൊ അവര് ജീവിക്കാൻ പഠിച്ചവരാ. ആര് പറഞ്ഞു കൊടുത്തതാ ഈ ബുദ്ധിയൊക്കെ?
1: ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. നിലനിൽപ്പ് ആവശ്യമായി വരുമ്പോൾ ഓരോ അവസരങ്ങളും ഉണ്ടാകും. അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ വിജയവും വരും.
2: അമ്മാവോ, മാവിയേ,
0: എന്താടാ ദിവാരാ, നീ ഞങ്ങളെ കാണാതിരുന്ന് കണ്ടേതോ?
2: ചുമ്മാ അതങ്ങ് വിളിച്ചതാ. നാളെ ഈ സമയത്ത് നിങ്ങൾ കാണുമെന്ന് എന്താ ഉറപ്പ്?
0: ശരിയാടാ, നീ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് എന്താ ഉറപ്പ്?
1: എടാ ദിവാരാ, ചായക്ക് വന്നതാണെങ്കിൽ സ്വല്പം താമസമുണ്ട്.
2: പതുക്കെ തന്നാ മതി, ഞാൻ വന്നതേ നിങ്ങളെ രണ്ടിനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയാ.
0: എന്ന് തുടങ്ങിയടാ ഈ ഉപദേശിപ്പണി?
2: നിങ്ങളെ മുല്ലമൂട്ടിലെ രവിക്ക് പറ്റിയതൊക്കെ അറിഞ്ഞോ?
1: എന്താടാ രവിക്ക് അസുഖം വല്ലതും ആയോ?
2: ഒരസുഖവും വന്നില്ല. നമ്മുടെ താഴശ്ശേരിയിലെ രാജീവന്റെ വീടിന്റെ മുൻഭാഗം ഇളക്കി കളഞ്ഞേ, അവിടെ ഭിത്തി കെട്ടി.
0: പഴയ മുൻഭിത്തി ഇടിച്ചു കളഞ്ഞപ്പോ പിൻഭാഗം ഇടിഞ്ഞ് താഴെ വീണ് കാണും.
2: ഏ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഭിത്തി കെട്ടിയ ശേഷം അവന്റെ വാടക സാധനങ്ങളെല്ലാം വെക്കാൻ പ്രത്യേക ഒരു മുറി പണിഞ്ഞു.
1: ഓ, വാസ്തു നോട്ടക്കാർ വന്ന് പറഞ്ഞു കാണും ആ ഭാഗത്ത് കെട്ടരുതെന്ന്.
2: അമ്മാവ പണി നടന്നോണ്ടിരുന്നപ്പോ മുല്ലമൂട്ടിലെ രവി അവിടെ ചെന്ന്
0: കൂട്ടുകാരന്റെ പണിക്ക് നിർദ്ദേശം കൊടുക്കാൻ ചെന്നതായിരിക്കും.
2: അവൻ ചെന്ന് പറഞ്ഞ് പുതിയ മുറിയിലോട്ട് ആക്രി സാധനങ്ങൾ പെറുക്കി വെക്കരുതെന്ന്. ആ, നിങ്ങളിപ്പൊ ചിരിച്ചതുപോലെ പണി ചെയ്തോണ്ടിരുന്ന തൊഴിലാളികളും ചിരിച്ചു. അതോടെ മറ്റവൻ കയറി രവിയോട് അങ്ങ് ചൂടായി.
1: അല്ലേ, തമാശക്ക് പറഞ്ഞതല്ലയോ?
2: സംഭവമൊക്കെ തമാശക്ക് പറഞ്ഞതാ, പക്ഷേ പരസ്പരം പിടിവലിയായി. അവസാനം തൊഴിലാളികൾ പിടിച്ചു മാറ്റി രവിയെ പറഞ്ഞു വിട്ടു. പണ്ടങ്ങാണ്ട് രവിയുടെ വീട്ടിൽ ഏതാണ്ട് പണി നടന്നപ്പോഴേ രാജീവന്റെ കടയിൽ നിന്ന് മിഷ്യൻ വാടകയ്ക്ക് എടുത്തോണ്ട് പോയായിരുന്നു. കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് അത് കേടായി പോയി. പിന്നെ അത് വേറെ ഒരു കടയിൽ പോയാ എടുത്തത്.
0: അയ്യോ, അത് പണ്ടല്ലായിരുന്നോ?
2: പണ്ടാ, പക്ഷേ രാജീവന്റെ കടയിലിരിക്കുന്ന ഉപകരണങ്ങളെല്ലാവേ മോശമാണെന്നും പറഞ്ഞ് രാജീവനെ രവി കളിയാക്കി.
1: അന്നേരം രവി ഉടായില്ലയോ?
2: അന്നേരം ഒന്നും മിണ്ടിയില്ല, ചിരിച്ചോണ്ടിരുന്നു.
0: പക്ഷേ അത് മനസ്സിൽ വെച്ചിരുന്നേ. ഇപ്പൊ ഒരവസരം വന്നപ്പോ കേറി അങ്ങ് ചൂടായി.
2: ആ, അതാ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. തമാശ പറയുന്നത് സൂക്ഷിച്ചു വേണമെന്ന്.
1: അത് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് പണ്ടേ അറിയാം. മാനസിക വളർച്ചയില്ലാത്തവരുടെ തമാശ പറഞ്ഞാൽ അപകടവാ.
0: അങ്ങനെയുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഊഹിക്കാനൊക്കത്തില്ല. വാക്കുകൾ കൂരമ്പുകളാകും, അഗ്നി പോലെ അളിക്കത്തും.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. സാമൂഹിക വനവൽക്കരണത്തിന്റെ വിപുലീകരണം ഉറപ്പാക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന അഷ്ടമുടി കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസനം ഉറപ്പാക്കുന്ന പുത്തൻ വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുകയാണ്. വനവൽക്കരണത്തിന്റെ ഭാഗമായി പദ്ധതികളിലൂടെ ലഭിക്കുന്ന കാർബൺ ക്രെഡിറ്റിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാന മാർഗവും ഉറപ്പാക്കാനാകും. വനസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് മേഖലകൾ പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയാണ്. നിരോധനം കർശനമായി നടപ്പാക്കുകയും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കാൻ ആരംഭിച്ച എംസിഎഫ് പദ്ധതി കൂടുതൽ ശക്തമാക്കും. 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷൻ സൗജന്യമാക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 5 വയസ്സിലും 15 വയസ്സിലും ചെയ്യേണ്ട നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ 2026 സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭിക്കും. നവജാത ശിശുക്കൾ ഉൾപ്പെടെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ ആധാർ കാർഡും ഉപയോഗിച്ച് പുതിയ ആധാർ എടുക്കാം. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ വിരലടയാളമോ കൃഷ്ണമണി രേഖയോ ശേഖരിക്കില്ല. കുട്ടികൾക്ക് വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ ആധാർ എടുക്കണം. 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായി പുതുക്കണം. 5 വയസ്സുമുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സെപ്റ്റംബർ വരെ ഈ സേവനം ലഭ്യമാണ്. കൃത്യസമയത്ത് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാതെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കാനും ഇടയുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ June 23 ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലപരമായ പരിപാടികൾ സംഘടിപ്പിക്കും. 23 വൈകിട്ട് 3:30 KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം വരെ ഒളിമ്പിക് ദിന റാലി സംഘടിപ്പിക്കും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, ജനപ്രതിനിധികൾ, വിവിധ സർക്കാർ വകുപ്പ് മേധാവികൾ, കായിക സംഘടനാ ഭാരവാഹികൾ, കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കിഴക്കേ കല്ലട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കാൻ June 24 രാവിലെ 11 വരെ വോക്കിംഗ് ഇന്റർവ്യൂ നടത്തും. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, SSLC എന്നിവയാണ് യോഗ്യത. പ്രദേശവാസികൾക്ക് മുൻഗണന. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: രോഗം വന്നതിനുശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹ തലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. കെഎസ്ആർടിസിയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കെഎസ്ആർടിസിക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ പരിധി 11,000 കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. മില്ല് ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ എംഎസ്എംഇകളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര എംഎസ്എംഇ ദിനത്തോടനുബന്ധിച്ച് ആർബിഐ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. സിബിഎസ്ഇ പ്ലസ് ടു പുനർ മൂല്യനിർണയത്തിന് ശേഷമുള്ള മാർക്ക് കൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അങ്കണവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാട്ടി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. ജൂൺ 8 ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ, ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 ഉയർന്ന് 77,193 നിഫ്റ്റി 113 നേട്ടത്തിൽ 24,126 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 വർദ്ധിച്ച് 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 ജൂൺ 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ പ്ലസ് 1 2 അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. 2 അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8 കണ്ണൂരിൽ അടുത്ത മാസം 13 നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3,000 സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. യുജിസി നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164, നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 107440 രൂപയും ഗ്രാമിന് 13430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EOS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വെൽക്കം ടു എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ആർജൻ നിതിനോടൊപ്പം മറ്റൊരു നിതിനാണ്. പൂമാനമേ എന്ന പാട്ട് ഒരു പുതിയ സിനിമയിൽ പാടി മനോഹരമാക്കിയ ഒരു ഗായകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം നിതിൻ കെ ശിവ എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമിലേക്ക്.
1: താങ്ക് യു, ഒരുപാട് സന്തോഷം ഇവിടെ കൂടാൻ പറ്റിയതിൽ.
0: നിതിനെ, നിതിന്റെ ഒരു പാട്ടുകാരനാണ്, ഒരു സംഗീത സംവിധായകനാണ്, ഒരു എഴുത്തുകാരനാണ്. ആദ്യമായി നിതിനെ പാട്ടുകാരനെ മനസ്സിലാക്കിയത് ആരായിരുന്നു?
1: അമ്മയാണ് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അമ്മയുടെ ചെറുപ്പം മുതലേ അമ്മയ്ക്ക് റേഡിയോ കേൾക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. റേഡിയോ കേട്ടുകൊണ്ടായിരിക്കും, അത് ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരിക്കും, എന്നിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നത് കൊണ്ട് വിഷ്വൽ കാണണ്ടല്ലോ, അപ്പോൾ കേൾക്കുമ്പോൾ ഇത് പാടുകയും ചെയ്യും, ഏറ്റുപാടും. അപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകൾ അറിയാം, അമ്മ അത്യാവശ്യം പാടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും അമ്മ ഈ ഒരു പാട്ട് കേൾക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, പാടുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ മൂന്നാമത്തെ വയസ്സിൽ എന്തോ ആണ് ഞാൻ പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പറഞ്ഞ പാട്ട് ആണ് ആദ്യമായിട്ട് പാടിയെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്.
0: ബ്രോ, സംഗീതം പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു?
1: അതെ അതെ, ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ട്. എന്റെ ആദ്യത്തെ ഗുരുവിന്റെ പേര് അടൂർ സുഭാഷ് എന്നാണ്. അതിനുശേഷം ഞാനൊരു മൂന്നോ നാലോ ഗുരുക്കന്മാരടുത്ത് പാട്ട് പഠിച്ചിരുന്നു. ആൻഡ് കറന്റ്ലി ഞാനിപ്പോ പന്തളം ജി പ്രദീപ് കുമാർ എന്നാണ് എന്റെ ഗുരുവിന്റെ പേര്. സാറിന്റെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. സാറിന്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് എനിക്കൊരു ദ പെർസ്പെക്ടീവ് ടുവേർഡ്സ് മ്യൂസിക് എന്നൊക്കെ പറയില്ലേ, അതിലൊക്കെ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായത്. ഈവൻ ദോ എനിക്ക് കർണാട്ടിക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല ഞാൻ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെ, പക്ഷെ സാറെടുത്ത എഫേർട്ടിന്റെ പുറത്താണ് അന്നത്തെ കലോത്സവങ്ങളിലും ഒക്കെ ഫസ്റ്റോ സെക്കൻഡോ ഈവൻ ഒരു തേർഡെങ്കിലും ഞാൻ അടിച്ചോണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ഹി വാസ് ടീച്ചിങ് മീ കർണാട്ടിക് മ്യൂസിക്. എന്നിരുന്നാൽ കൂടി ലൈറ്റ് മ്യൂസിക്കിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറ്, മെയിൻലി ഫോർ ദീസ് കോമ്പറ്റീഷൻസ്. അപ്പോൾ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ, ഇനി അങ്ങോട്ടും അങ്ങനെ പോകണം.
0: പാട്ട് പാടുന്ന എല്ലാവർക്കും മ്യൂസിക് കമ്പോസ് ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷേ ബ്രോയ്ക്ക് പാട്ട് പാടാനും ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാനും കഴിയും എന്ന് മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു?
1: ആക്ച്വലി പാട്ട് പാടുന്ന ഒരാൾക്ക് വലിയ തലപോക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എനിക്കും ഈ ഒരു കമ്പോസിങ് ഒരു പരിപാടിയിലേക്ക് ഞാൻ വന്നത്. പക്ഷേ അതിന് ഹെൽപ്പ് ചെയ്തത് ഒരു ഭയങ്കര കോമഡിയാണ്. എട്ടാം ക്ലാസ്സിലോ ഒമ്പതിലോ എന്തോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ വന്നിട്ട്, എടാ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, നിനക്ക് പറ്റുമോ ഒരു പാട്ട് ചെയ്തു തരാൻ, അതിനകത്ത് ഒരു പാട്ട് വേണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അവർ പിന്നീട് അതൊന്നും ചെയ്തൊന്നുമില്ല, പക്ഷെ ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അന്നത്തെ ക്ലാസ് തീരുന്നതിന് മുന്നേ, മീൻസ് സ്കൂള് വിടുന്നതിന് മുന്നേ ഏതോ ഒരു ക്ലാസ്സിലിരുന്നിട്ട് ഞാൻ ഈ ട്യൂൺ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അന്ന് ഫോണും കാര്യങ്ങളൊന്നും കയ്യിലില്ലല്ലോ റെക്കോർഡ് ചെയ്ത് വെക്കാനോ ഒന്നും. അപ്പോൾ ഒരു ബുക്കിന്റെ ബാക്കിൽ ഞാനിങ്ങനെ സരിഗമപാദനീസ നൊട്ടേഷൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ, ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ആ പാട്ട് പിന്നീട് ഞാൻ അവരെ കൊണ്ട് കേൾപ്പിച്ചപ്പോഴത്തേക്ക്, അടാ കൊള്ളാം കേട്ടോ ഇത് നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നീട് അത് നടന്നൊന്നുമില്ല, ആ പാട്ട് എനിക്കിപ്പോൾ ഓർമ്മയും ഇല്ല. അങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം. പിന്നീട് ഞാൻ തന്നെ ചിന്തിച്ചു, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചാൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഒരു 13-14 വയസ്സുള്ള കുട്ടിക്ക് ചാൻസ് ചോദിച്ച് നടക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല എനിക്ക് കുട്ടിക്കാലം മുതലേ ഞാൻ റെക്കോർഡിങ്സിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഈ ഡിവോഷണൽ സോങ്സും നാടക ഗാനങ്ങളും അങ്ങനെയൊക്കെ പാട്ടുകൾ എന്നെ പലരും പാടാൻ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കിതൊരു ക്രേസാണ്, ഈ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പോകലും അങ്ങനെയൊക്കെ. അപ്പോൾ എന്റെ വോയിസ് എനിക്കെന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ എന്നുള്ളത് തിരിച്ചറിവ് ഈ ഒരു പാട്ട് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം പിന്നെ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബ്രോ പറഞ്ഞതിലൊരു തിരുത്ത്, പണ്ട് ഞാൻ പാട്ട് എഴുതുമായിരുന്നു, ഇപ്പൊ എഴുതാറില്ല. അത് അന്ന് എഴുതിയിരുന്നതൊക്കെ ഗതികേടിന്റെ പുറത്ത് എഴുതിയതാണ്, വേറെ ആരെയും എഴുതാൻ കിട്ടാത്തത് കൊണ്ടും പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ടും ആണ് ഞാൻ പാട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെയോ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ളൂ, ഇപ്പൊ ഇല്ല.
0: എങ്കിൽ ബ്രോ കമ്പോസ് ചെയ്ത ഏതെങ്കിലും പാട്ട് ഞാൻ കുട്ടി പാടുവോ? ഇപ്പോഴല്ല, ഒരു ബ്രേക്കിന് ശേഷം. ഓക്കെ ഓക്കെ, നമുക്കൊരു ബ്രേക്ക് പോയിട്ട് വരാം, അപ്പോഴത്തേക്കും നിങ്ങൾ രണ്ട് പാട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരും.

0: മിണ്ടാം.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ട എന്ന പ്രോഗ്രാമിൽ കൂടെയുള്ളത് അർജുൻ നിതിനും ഗസ്റ്റായിട്ട് മറ്റൊരു നിതിനുമാണ്, നിതിൻ കെ ശിവ. അപ്പോൾ നിതിൻ കെ ശിവ, ബ്രേക്കിന് മുമ്പ് ഒരു പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.
2: നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളെ ബ്രൂട്ടലി ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പം അവർ പോലും എടാ ഈ പാട്ടൊന്ന് പാടുമോ എന്ന് പറഞ്ഞ് ചോദിച്ച് പാടിക്കുന്ന ഒരു പാട്ടാണ്. എൻ്റെ ഒരുപാട് പാട്ടുകൾ, ഞാൻ കമ്പോസ് ചെയ്ത ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പാട്ടിന് വല്ലാത്തൊരു പ്രത്യേകത എന്തുകൊണ്ട്, ഈവൻ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇത് ആരാടാ കമ്പോസ് ചെയ്തത്, കൊള്ളാലോ ആ ഒരു മൂഡ് തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്. പേര് ചെമ്പരത്തി.
1: ചെമ്പരത്തി.
2: പൂമണം തരി തൂവില്ല നീ തേനൊരിറ്റ് പൊഴി.

0: ഇതാണ് ആ പാട്ട്.
1: സൂപ്പർ സൂപ്പർ ബ്രോ, നല്ല നല്ല രസമുണ്ട് കേട്ടിങ്ങിരിക്കാൻ തോന്നുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ.
2: അതേപോലെ തന്നെ ബ്രോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരുണ്ടല്ലോ, അപ്പോൾ ആ പാട്ടുകാരൻ്റെ പാട്ട്, ഒരു പാട്ട് പാടുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരുടെ പാട്ടായിരിക്കും എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക പാടാനായിട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ബ്രോയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുകാരൻ, എപ്പോഴും പാടുന്ന പാട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അതെനിക്ക് തോന്നുന്നു ബ്രോ ഒരു 2 വർഷം മുന്നേ വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരാളുടെ പാട്ട് മാത്രം സ്ഥിരമായിട്ട് കേൾക്കുക പാടുക എന്നൊക്കെ ഉണ്ടായിരുന്നൊരു അങ്ങനത്തെ ഒരു പരിപാടി. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പോൾ കിട്ടുന്ന പാട്ടുകളെല്ലാം കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയിട്ട് സമയം എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക, കാരണം നമ്മള് സ്ഥിരമായിട്ട് മ്യൂസീഷ്യൻ അല്ലേ, അപ്പൊ പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതും ഒക്കെ കോടാനുകോടികൾ പാട്ട് എണ്ണി പറയാൻ പറ്റാത്ത അത്ര പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പോയി കേൾക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പക്ഷെ അതിന്റെ പകുതിയെങ്കിലും നമുക്ക് കേട്ടിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് കേൾക്കാത്ത പാട്ടുകൾ തെരഞ്ഞു പിടിച്ച് കേൾക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ആക്രാന്തം അല്ലെങ്കിൽ ഒരു പണി പോലെ ചെയ്യുന്നതല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് തന്നെ എന്നെ പറ്റി തോന്നിയിട്ടുണ്ട്, ഞാനൊരു MS ബാബുരാജൻ മാഷിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മ്യൂസീഷ്യൻ ആയിരുന്നെങ്കിൽ എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അന്നായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാട്ടുകൾ ഇപ്പോഴും ഉണ്ടാക്കായിരുന്നു. ബാബുരാജൻ മാഷൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പോലത്തെ പാട്ടുകൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഹാർമോണിയവും തബലയൊക്കെ വെച്ച് ഭയങ്കര ലൈറ്റായിട്ടുള്ള പാട്ടുകൾ. ഇപ്പോൾ ബാബുക്കെയാണ്

0: എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നത്. അതിനുശേഷം വിദ്യാസാഗറാണ് സാറ്. അദ്ദേഹം ഒരു മാജിക് ആണ് എന്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ. ഞാൻ ആദ്യം പാടിയ പാട്ട് പോലും പൂവേ പൂവേ പാലപ്പൂവേ, അത് അദ്ദേഹത്തിന്റെ പാട്ടാണ്. അതിനുശേഷം ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ, ആ സമയത്തൊന്നും ടീനേജ് കാലഘട്ടത്തിൽ അന്ന് നമ്മൾ ഈ പാട്ടുകൾ ആര് കമ്പോസ് ചെയ്തു, ആരുടെ പാട്ട് എന്നൊന്നും നോക്കുന്നില്ലല്ലോ, പാടിയ ആൾക്കാർ വരെ മാക്സിമം. അപ്പോൾ അതൊക്കെ തേടി തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് എന്റെ പ്ലസ് ടു ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അന്ന് മുതലാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കേട്ടിട്ടുള്ളതും എനിക്ക് ഇഷ്ടമായിരുന്ന അത്രയും പാട്ടുകളും കമ്പോസ് ചെയ്ത ഒരു ഒറ്റ മനുഷ്യനാ, അത് വിദ്യാസാഗർ സാറാ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്ട്, എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസ് എന്റെ മ്യൂസിക്കിലും ഉണ്ട്.
1: ബ്രോ, ഞാനൊരു വീഡിയോ കണ്ടു, അതായത് ഇപ്പഴല്ല കുറെ നാളായി, അയാൾ ഞാൻ തമ്മിൽ എന്ന സിനിമയിലെ അഴലിന്റെ ആഴങ്ങൾ എന്ന പാട്ട് ഒരു ഒരു വലിയ ക്രൗഡിന്റെ മുമ്പിൽ ഒരു ഒരു പയ്യൻ ഭയങ്കര സിമ്പിളായിട്ട് എന്നിങ്ങനെ പാടുന്ന ഒരു വീഡിയോ. അത് പിന്നെ ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് അത് നിതിൻ കെ ശിവയായിരുന്നു എന്ന്. അപ്പൊ ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടും ആ പാട്ട്.
0: അത് കാണുന്നതുകൊണ്ട് സിമ്പിളായിട്ട് തോന്നുന്നതാ, ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് അത് പാടുന്നത്. ഓക്കെ, ആ പാട്ട് എന്തായാലും

എന്റെ പൊന്നു നിതിനെ പൊളി, ഒരു രക്ഷയില്ല. ഇത് നമ്മള് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴല്ലോ, എന്റെ ദൈവമേ അട ഗൂസ്ബംസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല നിതിനെ, അടിപൊളി. അതേപോലെ തന്നെ നിതിനെ, സരിഗമപ്പ സീസൺ ടൂവിൽ നിതിനുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു ജേണി, എങ്ങനെയായിരുന്നു? അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: മിണ്ടാം.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് നിതിന്റെ വിശേഷങ്ങളെ കേൾക്കാനായിട്ട് ഇത് എന്റെ റേഡിയോ നിറ്റി 1.2 ചുമ്മാ മിണ്ടാമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിതിൻ കെ ശിവയാണ്. അപ്പോൾ പറഞ്ഞോളൂ നിതിനെ, എങ്ങനെയായിരുന്നു ആ സരിഗമപ്പായിലേക്ക് എത്തിച്ചേർന്നത്, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു?
2: അതിന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു കിട്ടി എന്നതിലുപരി അതിനകത്ത് പ്രത്യേകിച്ച് അതേന്നുമില്ല. അതിന് മുന്നേ ഒരു 8-10 വർഷത്തോളം ഞാൻ മറ്റ് പല റിയാലിറ്റി ഷോസിൻ്റെയും ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അന്നൊന്നും ഞാൻ താല്പര്യപ്പെട്ട് പോയതായിരുന്നില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പാട്ടുകാരനാക്കണം എന്ന്. മറ്റ് അച്ഛന്മാരുടെ കൂട്ടല്ല, ഞാൻ വേറെ എന്ത് പണി എടുത്തില്ലെങ്കിലും നീ പാട്ടുകാരനാവണം എന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛൻ കൊണ്ടുപോയതാണ് ആ ഓഡീഷൻസിനെല്ലാം. അതിനുശേഷം എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം തേടി പിടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഓഡീഷൻസൊക്കെ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഈവൻ സരിഗമപ്പ ഫസ്റ്റ് സീസണിന്റെ അത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അന്നും എനിക്ക് കിട്ടിയില്ല, ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ അവസാനം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയതാണ്, ഇനി പോകുന്നില്ല, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഞാൻ ഡിസിഷൻ എടുത്തതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും പലരും എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് പുഷ് ചെയ്ത് പറഞ്ഞു വിട്ടതാണ് സെക്കൻഡ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെയാണ് അതിലേക്കുള്ള ഒരു സ്റ്റോറി.
1: നിതിന്റെ റീൽസിലെ കൂടെ പലരും പാടാൻ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെ പാടും?
2: അത് നേരത്തെ പറഞ്ഞ പോലെ അമ്മ പാടും. അമ്മ പാടും മീൻസ് അച്ഛനും പാടും, രണ്ടുപേരും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് പാടുന്നത്. അത്യാവശ്യം ശ്രുതിയൊക്കെ ഔട്ടായാലും അവരെങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ചൊക്കെ പാടും. അപ്പം അതാണ് അവരുടെ കാര്യം. പിന്നെ അനിയൻ നന്നായിട്ട് പാടും. അവൻ്റെ എൻ്റെ ശബ്ദമൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അവനും റിയാലിറ്റി ഷോയിൽ സരിഗമപ്പയിൽ എൻ്റെ കൂടെ ഒരു എപ്പിസോഡിൽ സ്റ്റേജ് ഷെയർ ചെയ്തിരുന്നു. പിന്നെ അവനെ കൊണ്ട് ഞാൻ പാട്ട് പാടിച്ചിട്ടുണ്ട്, എൻ്റെ ഒറിജിനൽ കോമ്പോസിഷൻ ഒരെണ്ണം പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈഫ് നന്നായിട്ട് പാടും. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരാണ് ഞങ്ങളുടെ ഹോൾ കുടുംബം. ഞങ്ങൾ ഈ 5 പേരല്ലാതെ ഞങ്ങളുടെ മൊത്തം കുടുംബത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാട്ടുകാരായിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇവള് എല്ലാവരും വിളിച്ചിറക്കും, ബാ നമുക്ക് പാട്ട് പാടാം, നമുക്ക് റീല് പോസ്റ്റ് ചെയ്യണം, കുറേ നാളായല്ലോ പാടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിവിനെയും വിളിച്ചിറക്കും. എന്നിട്ട് ഭയങ്കര തൊന്തരമായിരിക്കും ആ സമയത്ത്. അങ്ങനെ വന്നിട്ട് ഏത് പാട്ട് പാടും, അങ്ങനെ പാട്ട് സെലക്ട് ചെയ്യലായി. പിന്നെ അത് റെക്കോർഡ് ചെയ്ത് സമയത്ത് ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് എടാ അവിടെ പോയി ഇവിടെ പോയി അത് ശരിയാക്കി ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സൈഡിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഭയങ്കര പാട്ടുകാരൻ, ഞങ്ങൾക്ക് ഇത് അറിഞ്ഞൂടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡിയാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യൽ അങ്ങനെ ഭയങ്കര രസമാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പാട്ടൊക്കെ പാടി കൂടാറൊക്കെ ഉണ്ട്.
1: നമ്മുടെ മമ്മൂക്കയും ജയറാമേട്ടനും കൂടെ അഭിനയിച്ച ഒരു സിനിമ എബ്രാം ഓക്സ്ലർ, അതിനകത്ത് നിതിൻ ഒരു പാട്ട് പാടുന്നുണ്ട് പൂമാനം എന്ന പാട്ട്. പഴയ പല പാട്ടും എടുത്ത് റീമേക്ക് ചെയ്യുമ്പോൾ, പുതിയൊരു പടത്തിനകത്തോട്ട് റീമേക്ക് ചെയ്ത് ചെയ്യുമ്പോൾ വേണ്ടത്ര വിജയിക്കണമെന്നില്ല. പക്ഷെ ഈ പാട്ട് എല്ലാവരും പഴയ പാട്ടിനെ പോലെ തന്നെ ഏറ്റെടുത്തു അല്ലെ? പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പാട്ട്. പഴയ പാട്ടും പുതിയ പാട്ടും തമ്മിൽ നോക്കുമ്പം അങ്ങനെ വേർ ശബ്ദം എന്നല്ലാതെ ഒരു വൾഗറായിട്ട് നമുക്ക് തോന്നുന്നില്ല ആ പാട്ട്. എങ്ങനെയായിരുന്നു നിതിൻ ആ ഒരു പാട്ടിലേക്ക് എത്തിയത്?
2: മിഥുൻ മുകുന്ദൻ എന്നാണ് നമ്മുടെ പൂമാനമേ ഓസ്ലറിലേക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടറിന്റെ പേര്. അപ്പോൾ ചേട്ടനുമായിട്ട് എനിക്ക് ഓസ്ലർ ഇറങ്ങുന്ന ഒരു 1.5 വർഷം മുന്നേ മുതലുള്ള പരിചയമാണ്. ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ചേട്ടൻ ആക്ച്വലി ബാംഗ്ലൂരാണ് താമസിക്കുന്നതൊക്കെ. അപ്പോൾ പടമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ചേട്ടൻ അവിടെ തന്നെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ഈ റീലൊക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ചേട്ടൻ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ തുടർന്നും ഞാൻ എനിക്ക് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഞാൻ ചേട്ടൻ അയച്ചു കൊടുക്കും. അതുപോലെ ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതും പാടി അയച്ചു കൊടുക്കും. അങ്ങനെ ഓരോന്നോരോന്ന് വന്ന് എക്സാക്ട്ലി ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പൂമാനമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു 2 വരി പാടി അയക്കുമെന്ന് ചോദിച്ചിട്ട് ചേട്ടൻ എന്നെ വിളിക്കുന്നതും. അത് പാടി അയച്ചു കൊടുത്ത് ഏകദേശം 1 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എടാ റെക്കോർഡിങ് നമുക്ക് എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ നിങ്ങൾ പോയി അങ്ങ് റെക്കോർഡ് ചെയ്താൽ മതി, ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഈ പരിപാടി ഒന്ന് തീർക്കുന്നതിൻ്റെ തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കോളിൽ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഫസ്റ്റ് കോളിൽ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എടാ ജയറാബേൻ്റെ ഒരു പടമാണ്, നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ഡയറക്ടർ. പക്ഷെ പടം ഏതാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ റെക്കോർഡിങ്ങിന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാനും അനിയനും കൂടെ ഒരു ഗൂഗിൾ സെർച്ച് നടത്തിയായിരുന്നു, ഏതാ ജയറാമേട്ടൻ കൊളാബിംഗ് വിത്ത് മിഥുൻ മാനുവൽ തോമസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എബ്രഹാം ഓസ്ലർ. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഓസ്ലർ ആണോ പടം? അതെ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. ഇല്ല ചേട്ടാ, ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞാണോ? ആ അതെ അതെ അതെ, അതാണ് പടം. അങ്ങനെ പാട്ട് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഡേ പടം കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ റിയാലിറ്റി ഷോയുടെ ഫിനാലെ ഒക്കെ അടുത്ത് നിന്നുകൊണ്ട് എനിക്കത് പറ്റിയില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പോയി പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് റെസ്പോൺസ് വിളിച്ച് പറയുന്നുണ്ട്, എടാ പടം അടിപൊളി, നിന്റെ പാട്ട് സ്ക്രീനിൽ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കണ്ണു നിറഞ്ഞു. ഈവൻ എന്റെ പേര് വായിച്ചു നോക്കാതെ തന്നെ കുറെ ആൾക്കാർ, എടാ നീയാണോ ഈ പാട്ട് സിനിമയിൽ പാടിയെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇഷ്ടം പോലെ വരുന്നു. അപ്പൊ എന്റെ ശബ്ദത്തിന് ഇത്രയും വലിയ റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് തന്ന. അപ്പൊ ഒരുപോലെ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും വരുന്നുണ്ട്, സന്തോഷവും ഉണ്ട്, പടം കാണാൻ പറ്റുന്നുമില്ല. പക്ഷെ ഞാൻ എന്തായാലും ഫാമിലിയായിട്ട് മാത്രമേ പോയിരുന്നിട്ട് ഇത് ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുള്ളൂ എന്ന് എന്തായാലും എടുത്തിരുന്നതാണ്, ഞാൻ ഉറപ്പിച്ചതാ. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പോയി കണ്ടു. ഒരു 4-5 ദിവസത്തിന് ശേഷമാണ്, ഷോയുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി പടം കാണുന്നത്. അപ്പൊ ഞാൻ സംസാരിച്ചെങ്കിൽ പോകുന്നു. അപ്പൊ അതാണ് പൂമാനത്തിലേക്ക് എത്തിയ കഥ.
1: എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളക്കുള്ള സമയം ആയിരിക്കാണ്, ബാക്കി വിഷയം നമുക്ക് ഇടവേള കഴിഞ്ഞിട്ട് സംസാരിക്കാം.

0: യെസ്, നമ്മളൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ തിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമാണ്. എന്ന് കൂടെ ഉള്ളത് ആർജി നിതിനും നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് നിതിൻ കെ ശിവയുമാണ്.
1: അപ്പോൾ നിതിനെ നമ്മൾ പറഞ്ഞെടുത്ത്, നിതിൻ എബ്രഹാം മാർക്സ് എന്ന സിനിമയില് പാട്ടുപാടി ഫാമിലി ആയിട്ടാണ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ പാടിയ പാട്ട് അതിന്റെ വിഷ്വൽ ഒരു വലിയൊരു സ്ക്രീനിൽ കാണുന്നു. ചുറ്റൂടുറ്റും സ്പീക്കറിൽ നമ്മൾ പാടിയ പാട്ട് ഇങ്ങനെ കേൾക്കുന്നു.
0: ഉറപ്പായിട്ടും സന്തോഷമായിരിക്കും മനസ്സിൽ. ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യൂ.
2: ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന ഞാൻ ഈ പടം കാണുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചത് ആദ്യത്തെ ഷോ. അപ്പോ അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഒരു വീഡിയോ വരെ ചെയ്തിരുന്നു, എല്ലാവരുടെ റെസ്പോൺസും അതും ഇതൊക്കെ എടുത്തിട്ട്. പക്ഷെ തിയേറ്ററിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ പേരെഴുതി കാണിക്കുന്നത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരുന്ന സമയത്ത് എന്റെ അടുത്ത് നിന്ന് അമ്മ വന്ന് എന്നെ എനിക്കൊരു ഉമ്മ കെട്ടിപ്പിടിച്ച് തന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട്. അത് എനിക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷവും ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തും പലയിടത്തും ഞാൻ 2-3 തവണ ഈ സിനിമ പോയിട്ട് തിയേറ്ററിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്റെ വേറെ ഫ്രണ്ട്സുമായിട്ടും അങ്ങനെ പലരുമായിട്ടും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് ഈ ആൾക്കാരുടെ കൂട്ടിരുന്നിട്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പോയതൊക്കെയാണ്. ഈവൻ ദോ കുറെ പേര് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ മെസ്സേജ് ആയിട്ടും വിളിച്ചും ഒക്കെ ഒരുപാട് പേര് എനിക്ക് ആ സ്നേഹവും അവരുടെ ആ ഒരു സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മൈലേജ് തന്നൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ റീക്രിയേറ്റ് ചെയ്തിട്ട് പാട്ടുകൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാം നന്നാവണം എന്നില്ല, അതിനൊന്നെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവരത് തള്ളിക്കളയും. എന്റെ നടുക്ക് ഓക്കെ ഓക്കെ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പാട്ടിന് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര പണ്ടത് ഹിറ്റായതുപോലെ തന്നെയല്ലേ ഇപ്പോഴും അത് വീണ്ടും ഹിറ്റായത്. അപ്പൊ അതില് വോയിസ് കൊടുക്കാൻ പറ്റിയതെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ പോയ സമയത്ത് ജയറാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനി നന്നായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ മിഥുൻ മാനുവൽ തോമസ് ഡയറക്ടർ ആണെങ്കിലും അന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു, പക്ഷെ തിരക്കിനിടയിൽ സംസാരിക്കാൻ പറ്റിയില്ല. ചേട്ടൻ എന്നെ ഓർത്തിരുന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാനിങ്ങനെ ഇച്ചിരി തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാഞ്ഞത്. നീ നന്നായിട്ട് പാടി, എനിക്കത് വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. അപ്പോ നമുക്ക് എന്തായാലും ഇനിയും കൂടാം കേട്ടോ, നന്നായിട്ടിരിക്കുവോ, അടിപൊളി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും എന്നെ വിഷ് ചെയ്തിട്ടാണ്. അത് ഓർത്തിരുന്ന് എനിക്ക് എന്നെ അടുത്ത് അത് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. ഐ ആം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ അതുപോലെ ഒരുപാട് പേര് എനിക്ക് ഭയങ്കര ഓർക്കാൻ തോന്നുന്ന മെസ്സേജുകൾ, അങ്ങനെ എടുത്തു പറയേണ്ട ഒരു മെസ്സേജ് എന്നൊക്കെ പറയുന്നത് ചില കുട്ടികളൊക്കെ എനിക്ക് വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് അവരുടെ അമ്മയുടെ പേഴ്സണൽ ഫേവറേറ്റ് പാട്ടായിരുന്നു ഇത്. ഇപ്പൊ ഇത് എന്റെയും ഫേവറേറ്റ് പാട്ടാണ്, അത് ചേട്ടൻ പാടി ഇത് വീണ്ടും ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളിലേക്കൊക്കെ ഇത് എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ റെസ്പോൺസ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്റെ അമ്മയുടെ ഒക്കെ പ്രായത്തിലുള്ളവരുടെയും ഈവൻ ചിലപ്പോൾ അതിനെക്കാട്ടി മുന്നേ ഉള്ള ആൾക്കാരുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് ഞാനിപ്പം എനിക്ക് പാടാൻ കിട്ടിയത്. അത് വീണ്ടും അവരിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർ തന്നെ ആ ഒരു റെസ്പോൺസ് എനിക്ക് പോസിറ്റീവായിട്ട് തരുമ്പോൾ അതിൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
0: ഓക്കെ, ബ്രോയ്ക്ക് ഒരു പാട്ടുകാരനായിട്ട് അറിയപ്പെടാനാണോ അതോ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സംഗീത സംവിധായകനായിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹം?
2: എഴുത്തുകാരൻ എന്തായാലും ഇല്ല, മേ ബി വല്ല ബുക്കൊക്കെ എഴുതുമായിരിക്കും വരുന്ന കാലത്ത്, കാരണം എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പാട്ടെഴുത്ത് എന്തായാലും ഉണ്ടാവില്ല, എനിക്കതിൽ വലിയ താല്പര്യമില്ല. പക്ഷെ ഒരു പാട്ടുകാരനായിട്ടും മ്യൂസിക് ഡയറക്ടറും ആയിട്ടും മുന്നോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഒരെണ്ണം വേർതിരിച്ച് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുമാണ്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പോൾ അനിരുദ്ധൊക്കെ സിനിമയ്ക്ക് സ്കോർ ചെയ്യുന്നത് പോലെ എനിക്കൊരു മലയാളം പാടം അല്ലെങ്കിൽ ഒരു സിനിമ അത്രയും വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിലൊരു സിനിമ എനിക്ക് എന്റെ പേരിൽ എനിക്ക് ഷോൾഡർ ചെയ്യണം, അത് അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ എനിക്കത് കേൾപ്പിക്കണം. അങ്ങനത്തെ ഒരു മാസ് കൊമേഴ്ഷ്യൽ പടം അല്ലെങ്കിൽ എന്ത് തരം പടമാണെങ്കിലും അത് കുറച്ചും കൂടെ കൊമേഴ്ഷ്യലി ഇതായിട്ടുള്ള ഒരു പടമാണെങ്കിൽ ഭയങ്കര സന്തോഷം. അത് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. അതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ ആയിട്ടും എനിക്കിഷ്ടമുള്ള തരത്തിലുള്ള എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ ചെയ്യാനും അത് പാടാനും മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് പാടാനും സ്റ്റേജുകളിൽ ലൈവായിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ ഞാനെന്ന മ്യൂസീഷ്യനെ എന്നെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കുന്ന കാര്യങ്ങളാണ്. സോ അത് രണ്ടും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്.
0: ഇതിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമാണ്. ചുമ്മാ മിണ്ടാമിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനും ഗസ്റ്റായിട്ട് നിതിൻ കെ ശിവയുമാണ്. അപ്പോൾ നിതിനെ, നിതിൻ എന്ന പാട്ടുകാരനെ അല്ലെങ്കിൽ നിതിൻ എന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്?
1: അച്ഛനാണ്. കാരണം ഞാൻ ഒരു മ്യൂസീഷ്യൻ ആവണം എന്ന് തീരുമാനം എടുക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ ഒരുപാട് മുന്നേ തന്നെ അച്ഛനത് തിരിച്ചറിയുകയും അതിനുവേണ്ടിയിട്ടുള്ള യാത്രകൾ വരെ തുടങ്ങിയതാ. അപ്പൊ എന്നെ കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലം മുതലേ ഓരോ ഓഡീഷൻസിന് വരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പാടിക്കുന്നു. ചെറിയ ചെറിയ സ്റ്റേജ് ആണെങ്കിൽ പോലും എന്നെ കയറ്റി പാടിക്കും. അത് നിർബന്ധിച്ചാണെങ്കിലും അത് ചെയ്യിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഗുണം എനിക്ക് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും ഒരു മടങ്ങെങ്കിലും അധികമായിരിക്കും അച്ഛൻ അതിനെപ്പറ്റി ഡ്രീം ചെയ്യുന്നതും. എനിക്കറിയാം, ഉറപ്പാണ്. ഞാൻ ഈവൻ ഒരു ചെറിയ റീല് പോസ്റ്റ് ചെയ്താൽ പോലും അതിരുന്നിട്ട് ഇങ്ങനെ പലതവണയായിട്ട് കേൾക്കുന്നത് കാണുന്നതും ഒക്കെ കാണാറുണ്ട് ഞാൻ. അപ്പം അച്ഛനായിരിക്കും ഒരു പക്ഷേ എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിക്കുക. പിന്നെ എല്ലാവരും ഒട്ടും പിന്നിലൊന്നുമല്ല. അനിയനാണെങ്കിലും വൈഫാണെങ്കിലും ഇവരെല്ലാം തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഒട്ടും ചെറുതൊന്നുമല്ല. ഞാൻ അനുഭവിക്കേണ്ട എന്തോരം പെയിൻ എത്രയോ സമയത്ത് എൻ്റെ ഇവരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത് നീ അത് സന്തോഷമായിട്ടത് ചെയ്, ഞങ്ങളുണ്ട് അത് നോക്കാൻ ഇവിടെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് നോക്കാൻ ഒരു കുടുംബം ഉള്ളത് എൻ്റെ ഏറ്റവും വലിയ ബലം തന്നെയാണ്. പിന്നെ എൻ്റെ വൈഫാണെങ്കിലും അതുപോലെ തന്നെ, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ എനിക്ക് എന്നെ എന്തോരം രീതിയിൽ എന്നെ ആ സ്ട്രഗിൾസിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എത്ര പേര് ചെയ്യും ഈ കാലത്തെന്നുള്ളത് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. സോ അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാനുള്ളത് എന്നുള്ളതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവര് നാല് പേരും ആണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അച്ഛൻ, അമ്മ, അനിയൻ, എൻ്റെ ഭാര്യ.
0: അപ്പോൾ നിതിൻ്റെ ഒരു ഫാമിലി മുഴുവൻ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. നിതിനെ, നമുക്ക് എൻ്റെ റേഡിയോ 91.2 കുറച്ച് കുഞ്ഞു പ്രേക്ഷകർ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നിതിൻ്റെ ഒരു പാട്ട് പാടിക്കൊടുക്കും.
1: കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാം. നിങ്ങളാണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ സാക്ഷാത്കരിക്കപ്പെടേണ്ട സ്വപ്നങ്ങളൊക്കെ കണ്ട് തുടങ്ങുന്ന ഒരു പ്രായമല്ലേ. അപ്പം നിങ്ങളുടെ ഡ്രീംസൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി. കുഞ്ഞിക്കവിൾ മേഘമേ

0: നമ്മുടെ കുഞ്ഞു പ്രേക്ഷകർക്ക് എന്തായാലും ഈ പാട്ട് ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു നിതിനെ. നിതിനെ പല സിംഗേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് ഈ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. നിതിന് ഏതാണ് താല്പര്യം, റെക്കോർഡ് പ്രോഗ്രാം ആണോ അതോ ലൈവ് സ്റ്റേജ് ഷോ ചെയ്യുന്നതാണോ ഇഷ്ടം?
1: വിത്തൌട്ട് എനി ഡൗട്ട്സ് അത് ലൈവ് സ്റ്റേജ് ഷോസ് ആണ്. കാരണം ലൈവ് പെർഫോം ചെയ്യുന്നത് എപ്പോഴും അതൊരു മാജിക് തന്നെയാണ്. നമ്മൾ സ്റ്റുഡിയോസിൽ റെക്കോർഡ് ചെയ്യുമ്പം ആ ഒരു പാട്ടിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ അത്രയും ആർട്ടിസ്റ്റ് കൊളാബറേഷൻ ചെയ്യാനുണ്ട്. ഗിറ്റാർ, കീബോർഡ്, വേറെ പാട്ട് പാടാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ, ഇതിനെല്ലാം പുറമെ കാണുന്ന ആൾക്കാർക്ക് നമ്മളൊരു എനർജി അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അപ്പം തന്നെ അത് നമുക്ക് തിരിച്ച് തരികയാണ്. ആ എനർജി തിരിച്ച് കിട്ടുമ്പം നമുക്ക് ഉണ്ടായിരുന്ന എനർജി ഡബിൾ ആവുക. അപ്പം നമുക്ക് ഇല്ല ഒരു കിക്കുണ്ട്. ആ സമയത്ത് സ്റ്റേജിൽ കിടന്ന് നമ്മൾ പറക്കും, അങ്ങനത്തെ ഒരു മൂഡാണ്. പിന്നെ മാത്രമല്ല ഈ ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി എന്നുള്ളത് മാത്രമല്ല, അവരുടെ സ്നേഹം കൂടാണ് നമ്മൾക്ക് തിരിച്ചു തരുന്നത്. നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ്, അത്രയും ഫീലോടു കൂടിയാണ് നമ്മൾ അവരുടെ മുന്നിൽ പാട്ട് പാടുന്നത്. അതൊരിക്കലും ഒരു റെക്കോർഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. റെക്കോർഡിങ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ വേണമെങ്കിൽ തിരുത്താം, അത് പെർഫെക്റ്റ് ആക്കി വേണമെങ്കിൽ വെക്കാം. പക്ഷേ മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ചെറിയ കല്ലുകളും മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ട്. കല്ലെന്ന് ഉദ്ദേശിച്ചത് തെറ്റുകൾ. ഇപ്പൊ ഗിറ്റാർ വായിക്കുമ്പോഴോ കീബോർഡ് വായിക്കുമ്പോഴോ ചില കോഡൊക്കെ ചിലപ്പോൾ മിസ്സായി പോവാം. പാട്ട് പാടുന്ന സമയത്ത് ചിലപ്പോൾ ചില വെള്ളിയൊക്കെ അടിക്കാം. ഇത് ആക്ച്വലി മ്യൂസീഷ്യൻസ് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയാണ്. അത് ആക്ച്വലി ഒരു സ്റ്റുഡിയോക്ക് അത്തിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ലത്. അപ്പോൾ ഉറപ്പായിട്ടും സ്റ്റേജ് ഷോസ് ആണ്.
0: ഇതിനെ ഞാൻ വീണ്ടും പൂമാനത്തിലേക്ക് പോവാണ്. ബ്രോ എന്തായാലും നമ്മളോടൊപ്പം പാടി ഇവിടെ ഉണ്ട്, അപ്പോൾ എന്തായാലും അത് പാടിപ്പിക്കാതെ ഇവിടുന്ന് ശരിയാണോ? അല്ലല്ലോ. അപ്പോൾ ബ്രോ ആ പാടുന്ന പാടണം ഇപ്പോഴല്ല, ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം. ഓക്കെ, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് ഇതിൻ്റെ പാട്ട് കേൾക്കാം.

0: യെസ്, എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാൻ ഇതിന്റെ പാട്ട് കേൾക്കാനായിട്ട്. യെസ്, നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാം. കൂടെ ഉള്ളത് ആർജൻ നിതിനും നിതിൻ കെ ശിവയുമാണ്. അപ്പോൾ നിതിനെ, നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ?
1: അതെന്താ ചോദിക്കാത്തെന്ന് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഓക്കെ,

0: സൂപ്പർ സൂപ്പർ സൂപ്പർ. എപ്പോഴും ഇങ്ങനെ സൂപ്പർ സൂപ്പർ പറഞ്ഞ കുഴഞ്ഞതിനെ ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ, നമുക്ക് തോന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിരുന്നു. ഇതിനെ നിതിനെ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിതിൻ, ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
1: സോ അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ, ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിൽ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാനൊരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇനി അങ്ങോട്ടും നന്നായിട്ട് പോട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.
0: അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞില്ല, നിതിൻ്റെ റീസെൻ്റ്ലി ഇറങ്ങിയൊരു പാട്ട്, അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ആ പാട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പാടുമോ നിതിനെ? ആ പാട്ടോടുകൂടി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഇവിടെ എൻഡ്

0: എൻ്റെ ഏറ്റവും പുതിയ ഇൻഡിപെൻഡൻറ് സോങ് നിലാവേ ഈസ് ഔട്ട് ഓൺ യൂട്യൂബ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാവരും തീർച്ചയായിട്ടും കേൾക്കുക. ആൻഡ് സ്പോട്ടിഫൈ, ഐട്യൂൺസ് അടങ്ങിയ കുറേ നിരവധി ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ പാട്ടിപ്പോൾ അവൈലബിൾ ആണ്. സോ എല്ലാവരും പോയി കേൾക്കുക. ഞാൻ നിങ്ങളുടെ റെസ്പോൺസിനായി വെയിറ്റ് ചെയ്യുകയാണ്.
1: അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇതേ നല്ലൊരു ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ വീണ്ടും പാട്ടുകളുടെ ലോകത്തേക്ക് കടന്നു പോവുകയാണ്. ദൈവം ഒരു സമയം മുതൽ 6 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള നേരമായിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. 9544470002 എന്ന നമ്പറിലേക്ക്.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല,

0: പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.0 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടം പോലെ പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ഫേസ്റ്റ് മെസ്സേജിലേക്ക് പോകാം. ഹായ് ചീച്ചി, ഞാൻ ഗൗരി. എനിക്ക് കണ്ണേ കൺമണിയെ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ദേ ഇപ്പൊ നമ്മള് എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ടല്ലേ. തേരെ ഇഷ്മയും ധനുഷ് കൃതിയാണ് ഈ ഒരു പാട്ടില് അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു പാട്ടാണല്ലേ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹായ് ഐശ്വര്യ, ഞാൻ പുതിയകാവിൽ നിന്നും മനുവാണ്. എനിക്ക് തെരി എന്ന തമിഴ് മൂവിയിലെ ഈനാ മീനാ ടേക്ക എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ബീജിയം തന്നെ ആ ഒരു പാട്ടിന്റെയാണ് എടുത്തിട്ടിരിക്കുന്നത്. നല്ലൊരു പാട്ടാണ് അല്ലേ. ഓക്കെ ഗൈസ്, ഈ രണ്ടു പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം
2: കേട്ടോ.
3: போச்சு டயர்ட் ஆச்சு
2: ஹோம்வொர்க் எஸ்கேப்
3: டெய்லி இதே வேலையா போச்சு
2: பிச்சிலிக்கி பிச்சிலிக்கி
3: பிம்பிலிக்கி பிலாபி.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഗൈസ്, അങ്ങനെ നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്തുകയാണ്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്, ഇഷ്ടം പോലെ പാട്ടുകളുമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക്, ഈ സെയിം നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജും അയച്ചോളൂ കേട്ടോ. അപ്പോൾ ദീ നമ്മുടെ കൂടെ ഒരാൾ കൂടി ചേരുന്നുണ്ട്, ആ കോളിലേക്ക് പോകാം കേട്ടോ. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? കേൾക്കാമോ? ഓക്കെ, പറഞ്ഞോളൂ, ഏത് പാട്ടാണ് ഇന്ന് വെച്ച് തരേണ്ടത്?
1: എനിക്ക്
0: യെസ്, വെച്ചിരാട്ടോ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഓക്കെ
0: കേട്ടോ, യെസ് വെച്ചിരാട്ടോ. ഓക്കെ, മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ഞാൻ പുതിയകാവിൽ നിന്നും ജൈജു ആണ്. എനിക്ക് ആകാശത്തിലെ നാപ്പാക്കര എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ടാ വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ദേ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മുടെ റേഡിയോ കേൾക്കുന്നവരോടാണ് വളരെ പതുക്കെ തന്നെ പോകാൻ ശ്രദ്ധിക്കാട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ചീറി പാഞ്ഞു പോകുന്ന ആ ഒരു വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ വളരെയധികം പതുക്കെ പോകുക. നിങ്ങളെ കാത്ത് ആരുണ്ട്? നിങ്ങളുടെ വീട്ടില് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ വളരെ വണ്ടിയുടെ സ്പീഡ് ലേശം ഒന്ന് കുറച്ചോളൂ കേട്ടോ. അപ്പൊ ദേ അതോടൊപ്പം തന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മറ്റൊരാൾ വിളിക്കുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ലതികമ്മ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഉണ്ട്, രസികൻ എന്ന സിനിമയിലെ പാട്ടാണ് വെച്ചുതരാട്ടോ.
1: ഓക്കെ,
0: വെച്ചുതരാട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണേ. എനിക്ക് ആദിത്യവർമ്മ എന്ന സിനിമയിലെ അമൃതങ്ങളായി എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ടാകില്ലേ? വേഗം തന്നെ ആ ഒരു ഫോൺ എടുത്ത് കുത്തി ഒന്ന് വിളിച്ചേ 954-7000-912 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പോ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും ഷടപടയിൽ നിന്ന് മടങ്ങിയെത്താട്ടോ.

രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി

0: 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മനസ്സിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേ ഒരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് വയനാട്ടിൽ നിന്നാണ്.
0: വയനാട്ടിൽ നിന്ന് ആരാണ് വിളിക്കുക?
1: ഓമന ചേച്ചി, ടൈലർ.
0: ഓക്കെ, നമ്മള് ഫസ്റ്റ് ടൈം ആണോ വിളിക്കുക?
1: അല്ല, മുമ്പ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
0: ആണോ? ഓക്കെ, എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുക നമ്മളെ.
1: അടിപൊളി പാട്ടാണ്, പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
0: ഓക്കെ,
1: എനിക്ക് ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടികളും ഒരു പുതിയ പടത്തിൽ അഭിനയിച്ചിട്ടില്ലേ?
0: ആ പാട്ട് റേറ്റ്, ആ സിനിമയിലെ പാട്ട് വേണം. വളരെയധികം സന്തോഷം കേട്ടോ. നിങ്ങളൊക്കെയാണ് വയനാട് വന്നിട്ടില്ല, വരണം. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. സോളോ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ വേണമെങ്കിൽ അങ്ങോട്ട് വരാം.
1: മഴക്കാലം മാറിട്ട് വന്നാൽ എല്ലാം പിടിഞ്ഞു പൊളിഞ്ഞ്
0: കിടക്കട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. ഹായ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്. കുങ്കി എന്ന തമിഴ് ഫിലിം ഇല്ലേ, അതിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആനന്ദമേ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചേരാവള്ളി ശിവൻചേട്ടനാണ്. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജുരയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇതേ മറ്റൊരു കോൾ കൂടിയുണ്ട്, അതിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അതേലോ, ഐശ്വര്യാണ്. ഇതാരാണ് സംസാരിക്കുന്നത്? രാജീവ് ഏട്ടാ, പറഞ്ഞോളൂ, കൊറേ ദിവസമായല്ലോ വിളിച്ചിട്ടല്ലേ. മിണ്ടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഞാന് ഈ പാട്ട് പാപ്പി എപ്പച്ചാന്ന് പറയുന്ന ആ പടത്തിന്റെ പാട്ടാ. അന്നേരം എനിക്കൊരു പാട്ടും കൂടെ പാടുന്നത്, കാര്യം ഫാദേഴ്സ് ഡേ കഴിഞ്ഞല്ലോ. ആ സമയത്ത് നമുക്ക്, അതായത് ഞാൻ ഒന്ന് പാടട്ടെ? ആ രണ്ടു
0: പാടിക്കോളൂ.
1: ണെനിക്കിഷ്ടം ഞാനും തരുമ്പോ അറിയാതെ ഉരുവനെയാണെനി കല്ലെടുക്കും കളിത്തുണ്ടിയെ പോലെ ഒരു നോവുകൾക്കിടയിലും പുഞ്ചിരിപ്പോകുമെന്നച്ഛൻ. പാട്ടെന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ്സ് ആ. ഒന്ന് വർണ്ണിച്ചോട്ടെ, അതായത് അച്ഛൻ എന്ന് പറയുന്ന സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ്, അതായത് അമ്മ എന്ന് പറയുന്നത് ഭൂമി മാതാവിനെ പോലെയാണ്, അതായത് ഭാരത മാതാവിനെ പോലെ നമ്മുടെ ഭൂമിയെ പോലാണ്. അന്നേരം ഇത് രണ്ടുമാണ് ഈ ഇതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. അതായത് നമ്മള് ഈ സ്ത്രീയെയും പുരുഷനെയും നമ്മൾ മനുഷ്യനങ്ങനെ വേർതിരിക്കേണ്ട കാര്യമില്ല. സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പോൾ ഭൂമിയുടെ പച്ചപ്പല്ല. അന്നേരം അത് രണ്ടും ഇത് ഈ ഭൂമിയുടെ സൗന്ദര്യവും ഭൂമിയുടെ പച്ചപ്പും എല്ലാം നിലനിർത്തുന്നത് ഈ ഒരു പറയുന്ന സൂര്യന്റെ ഒരു ഇത് കൊണ്ടാണ്, പ്രകാശവും അതിന്റെ രശ്മികളും കൊണ്ടാണ്. അന്നേരം ഞാൻ അതിനെ വർണ്ണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛൻ ഫാദറിന്റെ
0: അച്ഛനെയാണോ ചേട്ടനെ അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: അങ്ങനല്ല, ജീവിതത്തിൽ ആ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ആ സ്നേഹം അതുകൊണ്ടുകൂടെ ഒന്നും കൂടെ ഞാനത് ആഗ്രഹിച്ചെന്നേ ഉള്ളു. കിട്ടാത്തതിനെ ആഗ്രഹിക്കാൻ, കിട്ടിയതിനെ നമുക്ക് വർണ്ണിക്കുകയും ചെയ്യാം.
0: അപ്പൊ ഈ പാപ്പിയപ്പച്ചനാട്ടിലെ പാട്ടാണ് വേണ്ടത്.
1: ആ ഒരു പാട്ടൊന്ന് ഇട്ടേക്കണം. ഓക്കെ, എല്ലാവർക്കും എന്റെ നല്ലൊരു
0: ദിവസം. യെസ് ഗൈസ്, അപ്പൊ നമ്മള് അബുദാബിയിൽ നിന്ന് കേൾക്കുന്ന മറ്റൊരാൾ കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, എന്റെ പേര് ജിനു. മേട്ടുകുടി എന്ന തമിഴ് മൂവിയിലെ ഏ വെൽവെറ്റ വെൽവെറ്റ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നാട്ടിലുള്ള എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷിബിൻ, അരുൺ, എമിൽ, സുബിൻ, ജിത്ത്, ജോജി, ഐജു, സിറിൽ, നിതീഷ്, ജോബിൻ, ജോബി, നിതിൻ, വിനു, എല്ലാവരുടെയും പേര് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഞാൻ പേര് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ജിനു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

നമുക്ക് മറ്റു രണ്ട് മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഐശ്വര്യ, എനിക്ക് അനിയൻ ബാവ ചേട്ടൻ ബാവ മൂവിയിലെ പുലരിപ്പൂക്കളാൽ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ശൈല ചേച്ചിയാണ്. പിന്നെ എന്താ, നമുക്ക് പാട്ടുകളൊക്കെ വെച്ച് തരാലോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ദാസേട്ടൻ പാടിയ പ്രേമം അത് തേടും എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ് കായികുളത്തിൽ നിന്ന് കേട്ടോ. അപ്പൊ ഗായസ് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് മടങ്ങി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 9544 7001 2 എന്ന നമ്പറിലേക്ക്.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജുരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇതേ ഒരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഒരുപാട് കേട്ടോ, ഞാൻ വിളിക്കുന്നത് കിട്ടുന്നില്ല മോളെ.
0: ആണ് ഇവിടെ ഒരുപാട് കോളേഴ്സ് വിളിക്കുന്നോണ്ടാണ് കേട്ടോ.
1: അതാ ഞാൻ എപ്പം പോലും ട്രൈ ചെയ്യുവാന്നു, ഇതുവരെ കിട്ടുന്നില്ല, അതുകൊണ്ടാ ഇപ്പൊ വിളിക്കുന്ന.
0: ഇപ്പൊ കൂടെ മറ്റൊരാൾ വിളിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചി, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് കലാവാമണിയുടെ ഒരു നല്ലൊരു പാട്ട്, പിന്നെ അമ്പലത്തില് പാട്ട് കേൾക്കുന്നല്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ,
0: അതേത് പാട്ട്? മറ്റൊരു
1: പാട്ട് അതെ, കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ മറന്നുപോയി, നേരത്തെ അറിയാവുന്നതായിരുന്നു. നേരം വെളുത്തല്ലോ എന്നും പറഞ്ഞോണ്ട്
0: എന്തായാലും നമുക്ക് ഇട്ടുതരാട്ടോ. ഓക്കെ, മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യക്കുട്ടി, ഐ ആം സ്മിത സന്തോഷ് ഫ്രെയിം ബാബാക്കാവ്. പ്ലീസ് പ്ലേ ദി സോങ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. യെസ്, നല്ലൊരു സിനിമയാണ് അഹം എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ച സിനിമയിൽ നല്ലൊരു പാട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇതേ മറ്റൊരു കോൾ കൂടിയുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം ഐശ്വര്യ, ഞാൻ ആനന്ദനാണ്, കണ്ണൂർ ജില്ലയിൽ തിലാനൂരിൽ നിന്ന് വിളിക്കുന്നതാണ്.
0: ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം, മഴയൊക്കെ കുറവാണ്. പക്ഷേ ഞാനിപ്പോ ആവശ്യയോട് ആ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു അല്പം പെയ്യുന്നുണ്ട്.
0: പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ആവശ്യ, ഇന്നലെ നമ്മുടെ യോഗാ ദിനമാണല്ലോ, അപ്പൊ അതിനോടനുബന്ധിച്ച ഒരു പാട്ടാ ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ അടുത്ത കൂട്ടുകാരൻ രാജീവ് ഏട്ടൻ, അടുത്ത കൂട്ടുകാരന്റെ അച്ഛൻ രാജീവ് ഏട്ടന്റെ ജന്മദിനം കൂടിയാണ് ഇന്നലെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടെ പറയാലേ.
1: അതെ അതെ, താങ്ക് യു താങ്ക് യു. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ രാജീവ് ഏട്ടൻ യോഗയുടെ ഒരു മെയിൻ ആളാണ്.
0: ആണ്.
1: ആ, അപ്പൊ രാജീവ് ഏട്ടനെ പെരുന്നാൾ സമ്മാനമായിട്ടും യോഗാ ദിനത്തോട് അനുബന്ധിച്ചിട്ടും അതിന്റെ ഒരു കഥ പാട്ട് പറഞ്ഞ സുഹൃത്തം എന്ന സിനിമയിലെ ഒരു പാട്ടില്ലേ, സഹസ്രദളിതം ശോഭിതമാക്കാൻ പറഞ്ഞിട്ട് ഒരു പാട്ടതാ.
0: ഓക്കെ, ഈ ഒരു പാട്ട് വെക്കാം കേട്ടോ.
1: ആ, അതിനകത്തുള്ള വേറൊരു പാട്ടും കൂടി ഇല്ലേ, എന്നോട് തുണരുന്ന പുലരികൾ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാ.
0: ഏത് പാട്ടാണ് വെക്കേണ്ടത്?
1: സഹസ്രദളിതം ശോഭിതമാക്കാൻ.
0: ഓക്കെ,
1: അപ്പൊ രാജീവന്റെ പെരുന്നാൾ സമ്മാനമായിട്ട് ഈ പാട്ടൊന്ന് പ്ലേ ചെയ്തിരണോ?
0: ഉറപ്പായിട്ട് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ഓക്കെ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹൈ ഗാനം മഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഇന്ദ്രപ്രസ്ഥം എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ ബോലോ ബോലോ ബയ്യ എന്ന പാട്ടാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. പുതിയ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഐശ്വര്യ, ഞാൻ പാവമ്പയിൽ നിന്നും സൽമാനാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് സ്നേഹക്കൂടിലെ ഇഷ്ടമല്ലടാ ഇഷ്ടമല്ലടാ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാൻ മാത്രം. ഒപ്പം തന്നെ ഒരാൾ കൂടി കോളിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ.
1: എന്റെ പേര് വർഗീസ്.
0: ഓക്കെ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
1: വിശേഷം ഞാൻ തയ്യക്കാരനാണ്.
0: ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് കലാഭവന്റെ പാട്ട്, എന്താ പറയുക, പാവാടപ്പായ പെണ്ണെ സൃഷ്ടിച്ചിടണം.
0: നല്ലൊരു പാട്ടാണ്, വെച്ച് തരാം കേട്ടോ.
1: നല്ലൊരു പാട്ട്, എനിക്ക് പ്ലേ തരണേ.
0: ഉറപ്പായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ.
1: ശരി എന്നാ, ശരി.
0: ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ്, നമുക്ക് രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
2: ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ധകാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയ പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്റർ റേഡിയോ 91.2.

0: നീ ഇത് എന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ൽ ആദ്യ ഐശ്വര്യോടൊപ്പം.

യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചരാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ ദേ ഇന്ന് ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് പേരിന്ന് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് കോൾസ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട, നാളെ കൃത്യം 4 മണിക്ക് നമുക്ക് കേട്ടുമുട്ടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് പോകാം. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

forward left.

മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും.

0: സുരക്ഷാക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും
1: മേഘാലയ രാജ്യയോഹ കൃത്തെ അതിവൃഷ്ടേ പൂർവാനുമാനം പ്രകടിതം.
0: ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം
2: ആകാശവാണി. ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: I'm looking for a life insurance policy that has a low premium, gives a good...
4: Graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വാലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്
6: യാത്രയോ ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
5: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
5: കണ്ടില്ലേ
6: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
5: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്കുകൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം.

ഓപ്പണിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം. ഓപ്പണിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം.

0: ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ ആശയ ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, സംശയമൊന്നുമില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന സ്വന്തം ജീവിതവും സ്വന്തം സന്തോഷവും സ്വന്തം ചിന്തകളുമൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത്തരം സന്തോഷങ്ങളുടെ അളവുകോലായി നാം സ്വീകരിക്കേണ്ടത് നാം നേടുന്നതും സ്വന്തമാക്കുന്നതും നമുക്കെന്തൊക്കെയോ ലഭിക്കുന്നു എന്ന് തോന്നുന്നതും മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ കൂടിയാണ്. നാം പലപ്പോഴും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഒക്കെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത്തരം സേവനങ്ങളൊന്നും ഔദാര്യമായി നാം ചെയ്യുന്നതാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അഹങ്കാരവും ഗർവവും അതോടൊപ്പം തന്നെ വലിയ ബാധ്യതയായും ഒക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ്, നമ്മുടെ സേവനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന സ്ഥലത്തിനുള്ള വാടകയായി കരുതിയാൽ മതി. നാം ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം ആസ്വദിക്കുന്നില്ലേ? മണ്ണ്, ജലം, ജൈവസമ്പത്ത്, നമുക്ക് മുമ്പേ ആരൊക്കെയോ നട്ടുവളർത്തിയ മരങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുന്നതാണ്. വായുവും വെള്ളവും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊന്നും നാം വാടക കൊടുക്കാറില്ലല്ലോ. അതിനുള്ള വാടക ഇല്ലാത്തവൻ്റെ പ്രയാസങ്ങൾക്കായി നൽകുന്നു എന്ന് കരുതിയാൽ അത് ഔദാര്യത്തിനേക്കാൾ ഉപരി നൽകേണ്ടതൊരു ബാധ്യതയായി തോന്നും. അവിടെ നമുക്ക് ഗർവുണ്ടാവില്ല, ചെയ്ത് നാം തളരുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ വാടകയായി കരുതി വേണം മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സേവിക്കാൻ. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തിരിച്ചറിവുണ്ടാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ഓ ദൈവമേ, കുട്ടിയാനാ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.